0: നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിൻവത്ത് നൊപ്പമാ ഊവോ നുമരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗ
1: പാത്ര ദാനയേ വിപാക പാത്ര പൂജാ കിരീമിൻ ലബെന ആനിസംസ ഒബ ഒബേ ജീവിതേൻ കൊയിതരം അടപിരിക്കര പൂജാ കരഗനേദ് മേ അടപിരിക്കര തുല തിബെന പ്രധാനമ ദയക് തമൈ പിൻഉതുനി പാത്ര പൂജാവ ഏതുനിൻ ഒബട മേ കിയാ ദെന്നി പാത്രയക് പൂജാ കിരീമിൻ ലബെന ആനിസംസ സമുദായ കൊപമനദ കിയല സിദ്ധാർത്ഥ ബുദുരജാനാൻ വഹൻസേട്ട് എക ദവസക് പത്തദായക കീന ഹാമുദുരുവു ഗൗരവേൻ ശ്രദ്ധാവേൻ പാത്രയാക് പൂജാ കരണു വനപുതേ സന്ദഹാൻവാന് പിങ്ങുത്തുനി പൂജാ കിരീമേ ആനിസംസ വസേൻ കൽപ അനൂഹതരക് ദുഗതിയക് എപ്പുദുനി നേ കിയല എച്ചര വിത്തരക് നിവി പിരിന്ദവച്ച ഹാമുദുരുവാൻ്റ് പാത്ര പൂജാ കിരീമേൻ ലബുന ആനിസംസ ദഹയക് പിലിബന്ധവ സന്ദഹാൻ വെനവ ബോഹോ വട്ടിനാ റൻ രിദി തലി ലബീമ ഉപദ്രവ നെത്തേക് ബവട പത്വീമ അനതുരു നെത്തേക് ബവട പത്വീമ അന്യാൻഗേ ഗൗരവാദരേട പാത്രവീമ സേമ ദാമ ആഹാര പാന വസ്ത്ര സയനാസന ഇതാമ ലസ്സനട ലബീമ ലബന സമ്പത് അകാലേ വിനാശ നുവീമ സ്ഥിര സിതക് എത്തേക്കു ബവട പത്വീമ ഹെമ കല്ലിമ ധർമ്മയട കെമതിവീമ ധർമ്മയട എലും കിരീമ കെലിസ് അടുക്കെനിക് ബവട പത്വീമ ആശ്രവദ രഹിതവ ജീവത്തന കെനിക് ബവട പത്വീമ മേ ആദി ആനിസംസ സമുദായക് ലബിനവ പാത്രയാക് പൂജാ കിരീമ ഹരിയട പിൻവത്തുനി പെഹിച്ച കുമ്പുരക് പൂജാ കലാഹ സമാനായി ഒബ വിസിൻ സ്വാമിൻ വഹൻസേ നമകട പാത്രയാക് പൂജാ കലാഹ മേ ഹാമുദുരു ഏ പാത്രേ അരഗിന പിണ്ഡപാത്തി വെഡമ കരണവ പിണ്ഡപാത്തി വെഡമ കരണ വിട കവദാവ ദാനയ നുളമ സിറ്റിന്നി നെ ദാനയ കുഹമ ഹരിയ പാത്രേട ലബിനവ ഈ ആനിസംസ ഹരിയട്ട് ഒബ പെഹെച്ച കുമ്പുരക് പൂജാ കലാവകേ കീലത് മനപുതേ സന്ദഹാൻ വെനവ ഹെബൈ പിൻവത്തുനി ഏ പൂജാ കലയുത്തു വന്നേ കെസേന്ത് എത്തൻടത് അപ്പേ സിത ബലപാനവ ഏ സിത സകസ്കരഗേന സിതിൻ നുവനയോദാ ഒബ പൂജാ കലയുത്തു വെനവ എവിട്ടായി ഈ ആനിസംസ ലബാഗന്നട്ട് പുലുവങ്കമ തിബെന്നേ
2: ආශිර්වාදාත්මක බෝධි පූජා පින්කම සෑම සෙනසුරාදා දිනකදීම ගාල්ල උණවටුන හීනටිගල ඓතිහාසික මාලිගා කන්ද ශ්‍රී සුදර්ශනාරා මූලමහා විහාරස්ථානයේ සැමට සෙත්පතා පවත්වනු ලබන බෝධි පූජා පින්කම සෑම සෙනසුරාදා දිනකදීම පස්වරු 6ට සිදු කෙරේ. ඔබටත් මේ ආශිර්වාදාත්මක බෝධි පූජා පින්කම සමග පැමිණ සහභාගී විය හැකි. නැතහොත් සුදිල ගුවන් විදුලිය ඔස්සේ ශ්‍රවණය කොට සිත සාන්තිය අත්පත් කරගන්න. මේ ඔබට කෙරෙන සිහිපත් කිරීමක්. අපගේ ආශිර්වාදාත්මක බෝධි පූජා පින්කම සෑම සෙනසුරාදා දිනකදීම පැවැත්වෙන ආශිර්වාදාත්මක බෝධි පූජා පින්කම පස්වරු 6ට ආරම්භ කරන බව ඔබට සිහිපත් කරන්නට කැමැති. සුදුල ගුවන් විදුලිය ඔස්සේද සජීවීව මේ වැඩසටහන රටපුරා ලෝපුරා අන්තර්ජාලය ඔස්සේ විකාශය කෙරේ. සවන් දෙන්න සෑම සෙනසුරාදා දිනකදීම පස්වරු 6ට සජීවී ආශිර්වාදාත්මක බෝධි පූජා පින්කමට. මේ ඔබ එක් වී සිටින්නේ සුදුල ගුවන් විදුලිය සමග.

പ്രഥമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നുസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നുപമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വരണിയ.